കർത്താവേ, ഒരു വിഷയം കൂടെ അന്വേഷിച്ചും കർത്താവ് കടശിക്കാതെ നമ്മള് മറിവെക്കുമെന്നാണ്. ഹയ്യാ പിന്മാരിയാകാണ്ട് ഒരു കർശുത്താവിൻ അഭിഷേകം അൻപായി ഉറ്റപ്പെടുകയാണ് സ്വാമി. പെരിന്റെ കുടുംബങ്ങൾ അപ്പ, പെരിന്റെ കുടുംബങ്ങൾ അനേകം പിള്ളികളുണ്ട് സ്വല്ലിൽ പെറ്റോരെ വിട്ട് ആണ്ടവരെ ദൂരമായി പോന കുടുംബങ്ങൾ, അയ്യാ കുടുംബങ്ങൾ കണ്ണീരിൽ ആണ്ടവരെ ഇറക്കം ചെയ്യുകപ്പ. ഇവരുടെല്ലാം കൂടി അൻപിനാൽ നിറയപ്പെട്ട് ഒണ്ടു സേരവേണം, ഒണ്ടു സേരവേണം. ഇവരുടെ ആണ്ടവരെ മടിഞ്ഞ മന കഠിനങ്ങളെല്ലാം നീങ്ങി ആണ്ടവരെ ആണ്ടവരെ സദയാണ് ഹൃദയം ഇവരുകൾക്ക് ഉണ്ടാവും പരിയായി വേണ്ടിക്കൊള്ളൂ സ്വാമി. ശേഖരദേവൻ നീങ്ക സ്വാമി, കുടുംബത്തെ കടൂരദേവൻ നീങ്ക സ്വാമി, അൻപിൻ ദേവൻ നീങ്ക സ്വാമി. ഇവരടുക്കലായിരങ്ങി ഇവിടെ അൻപിനാൽ ഇറപ്പുകപ്പ. വിശേഷമാകുന്ന പിന്തൃക്കര കുടുംബങ്ങളാണ്ടവരെ കൃക്കര നേരമെല്ലാം കണ്ണീരപ്പ. തകപ്പനേ എന്റെ കുടുംബങ്ങളുടെ വാഴ്വ് ആണ്ടവരെ ഇവിടെ കരത്തിലുണ്ട് സ്വാമി, ഇവിടെയോണ്ട് ചേരുങ്ക സ്വാമി. എങ്ങെല്ലാം അലപ്പെടുകൾ കണ്ണീരോട് ചെയ്യുക സ്വാമി. കുടുംബങ്ങൾ ഒന്ന് സേരട്ടും. അള്ളികളെല്ലാം കുടുംബങ്ങളിൽ ഒന്ന് സേരട്ടും. കണവൻ മനവി ഒന്ന് സേരട്ടും. സേര ഉറവുകളെല്ലാം ഒന്ന് സേരട്ടും. അതൊക്കെ നീ നന്ദി ചൊല്ലൂറോ, നന്ദി ചൊല്ലൂറോ, നന്ദി ചൊല്ലു അയ്യാ. നീങ്കിലാനപ്പ എല്ലാവറ്റക്കും പതിലാണ്ടവരെ നന്ദി ചൊല്ലൂറോ. ശരിയപ്പ, ഞാൻ നിങ്ങൾക്ക് ആ വേണ്ടിക്കൊള്ളൂറോ. അൻപതുകളെ നിരപ്പെട്ട് ആലയപ്പിള്ളികളൊക്കെ ആ വേണ്ടിക്കൊള്ളൂറോ. ആലയപ്പിള്ളികളുടെ വാക്ക് ആണ്ടവരെ എന്റെ കാലത്തിലെ ആണ്ടവരെ ചെയ്തുപോയി വളിന്തു കൊണ്ടിരിക്കുക വാലയപ്പിള്ളികളായിരിക്കും സ്വാമി. ആണ്ടവരെ നിങ്ങൾ തിരുപ്പിക്കൊണ്ടുവരാൻ മുടിയും ആണ്ടവരെ തിരുപ്പിക്കൊണ്ടുവരാൻ മുടിയും ഇല്ലാതൊന്നുമില്ല ആണ്ടവരെ. വാലയപ്പിള്ളികളെ ഇറങ്ങുംപടിയായി വണ്ടിക്കോളും, ഇറങ്ങുംപടിയായി വണ്ടിക്കോ. കട്ടപ്പെട്ട കട്ടുകളെല്ലാം അറുക്കപ്പെടട്ടും, പന്തിനികൾ ചെറുപ്പുണ്ട് പോകട്ടും, വിശ്വാസിൻ വലികളെല്ലാം അറുണ്ട് പോകട്ടും. തവപ്പനേ എന്റെ വാലയപ്പിള്ളികളെ തിരുപ്പിക്കൊള്ളു ചിത്തുകയാണ് സ്വാമി. പെറ്റൊരു കൊടുത്ത സ്വന്തം ആണ്ടവരെ ആശീർവാദമായിരിക്കട്ടെ സ്വാമി. എന്റെ വാലയപ്പിള്ളികൾക്ക് ആ വേണ്ടിക്കൊള്ളു. തവപ്പനേ വലിക്കും ആണ്ടവരെ എന്റെ നാക്കളിൽ ആണ്ടവരെ പോക്കുവരത്തിൽ ഒരു ക്രൂറെടുക്കാൻ വേണ്ടിക്കൊള്ളും, പ്രയാണത്തിൽ ഒരു ക്രൂറെടുക്കാൻ വേണ്ടിക്കൊള്ളും. വേണ്ടിയ സുഭദ്രമാണ് പ്രയാണത്തെ കാട്ടലിടുന്നു സ്വാമി. നന്ദി സ്വലൂറോ, നന്ദി സ്വലൂറോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. തവപ്പനെ കലാദേശത്തുക്കാ വേണ്ടിക്കൊള്ളൂ. ദേശത്തെ നാങ്ങൾ വിന്യസിക്കണം സ്വാമി. ഇന്നത്തെ ദേശത്തിലുള്ള എല്ലാ സുസികളും അരുവറുപ്പുകളും ഭാവങ്ങളും ദേശത്തെ വിട്ട് നീങ്ങി ചിരിപ്പിക്കൊണ്ട് വരാൻ മുടിയും ആണ്ടവരെ. അരികിലിരുന്നത് പോലെ ആണ്ടവരെ മേലറിയലും ആണ്ട ഗുളിയേക്കാളുന്ന ദേശത്തിലെ ഞവിത്തത് പോലെ ആണ്ട ജീവിക്കുന്നവരുകളാണവരെ അവരുടെ ഗമങ്ങളിൽ കേട്ട് ആണ്ടവരെ. സഹപനേ ദേശത്ത് കരുണേറ്റാങ്കപ്പ, പരിശുദ്ധിത്താങ്കപ്പ, ആശീർവാദത്തിട്ടാങ്കപ്പ. ദേശത്തിന് തലകളിൽ തന്നീങ്ങപ്പ ഉന്നയിരിക്കട്ടെ സ്വാമി. സന്ധിങ്കപ്പ ഞങ്ങളുടെ മക്കളെ ആണ്ടവരെ എന്ന ദേശത്തിലിരിക്കുന്ന മക്കളെ രക്ഷിങ്കപ്പ. ജനങ്ങൾ ആണ്ടവരെ, ഉറവുകൾ ആണ്ടവരെ രക്ഷിക്കപ്പെടുക.

നെഞ്ചമിനിയും അഞ്ചിടാതെ കഞ്ചം യേസു ഉന്നരണേ തം ജനത്തെ സീക്കിരമാർ എന്നും വിടുവിത്തുവാൻ തം ജനത്തെ സീക്കിരമായി എന്നും വിടുവിത്തുവാൻ വിശ്വാസിയെ നീ പതറാതെ വിശ്വാസിയെ നീ കലങ്കാതെ വിശ്വ